ന്യായ സൂത്ര ദേശനാവ് മഹാകാരുണിക ബുദ്ധരാജാനന് വഹൻസേ വിസിൻ ലോക സത്വയാ വെത അനുകമ്പാവിൻ ദേശനാ കരണ ലദ ആരക്ഷക പരിത്രാണ ദേശനാ അതരിൻ മഹാസമയ സൂത്ര ദേശനാവ് അതി വിശേഷ വൂവകി താരകാ സമൂഹയ പിരിവരാ ബെബലിന് പൂർണ്ണ ചന്ദ്രയാസേ എദാ കപില വസ്തു നഗരാസന്നേ മഹാവനപിത ഏകാലോക കരമിനി സമസ്ത മഹാവിശ്വതലേമ ബുദ്ധാജ്ഞാ ചത്രയേട ഹസു കരമിനി പവത്വന ലദ മേ ദേശനാ വിശേഷയെന്മ സജ്ജായന കരിന്നേ സമ്യക് ദൃഷ്ടിക ദിവിദേവതാം വാൻസേലാഗീ എൽമ ബെൽമഹാ ആശീർവാദേ അപേക്ഷാവിനി എദാ ബുദ്ധരാജാനന് വഹൻസേഗീ ശ്രീപാദ മൂലഹി ഗൗരവാഭിവാദന പൂർവകവ ദസ ദഹസക് ചക്രാവാട്യാനി സിത സപമിനി മഹാനുഭാവ സമ്പന്ന ദിവ്യ ഗണയാ ബുദ്ധരതുൻ സരണ ഗിയ യം പിൻവതി വീനം ഏ അയ കിസിദാ അപായഗാമി വന്നി നട കിയമി ബുദ്ധ പ്രമുഖ ശ്രാവക സംഘരത്നയട സ്വകീയ അത്യന്ത ഗൗരവയ പുതുക്കലഹ മേ വനാഹി വിശ്വഗത ദിവ്യ ശക്തീൻ ഏകരാശി കരമിനി ജീവിതേട എലമിന സകലാന്തരായ ദുരുകുട സിത ശാന്തിയ സലസീമേല മഹോപകാരി വന പരിത്രാണ ധർമ്മയകി സിയലു ദേവ്യൻകെ ആശീർവാദ്യ പിനിസ ഏ മഹാനുഭാവ സമ്പന്ന മഹാസമയ സൂത്രയ സദ്ഹസിതിൻ സജ്ജായനി കരുണ ലബന്നേ പൂജ്യ ഗണി കുമുരേ ശാന്ത സ്വാമിൻ വഹം.